0: ചുമ്മാ കീഴി.
1: KMCH ഇൻ ദവമണി ദേവി അഡ്വാൻസ്ഡ് ഓൺകോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരപ്പ് വിളാവെ മുന്നിട്ട് KMCH നടത്തും ഇലവസ റോബോട്ടിക് അറുവൈ സികിച്ചെ ആലോചന മുഖാം. ആഗസ്റ്റ് 1-ാം തീയതി മുതൽ September 30-ാം തീയതി വരെ ഞായറാഴ്ചകളെ തവര അനേത്തു നാളുകളും നടപ്പെറുള്ളത്.
2: ഇരയിപ്പൈ കുടൽ അറുവൈ സികിച്ചുകൾ, ഉണവ കുഴായ് അറുവൈ സികിച്ചുകൾ, തൈറോയ്ഡ്, നുരയീരൽ മറ്റും സിരനീരകം സാർന്ന നോയ്കൾക്ക് നവീന റോബോട്ടിക് അറുവൈ സികിച്ചുകൾ സലുഹൈ കട്ടണത്തിൽ അളിക്കപ്പെടുകിറது.
1: റോബോട്ടിക് അറുവൈ സികിച്ചുകളിൽ മുന്നോടികൾ KMCH, അവിനാശി റോഡ്, കോവൈ. മേലും വിവരങ്ങൾക്ക് കോൾ 741-88-7411.
3: FM Rainbow 103 கோயம்புத்தூர்ல கேட்டிருக்கோம். இது உங்கள் சாய்ஸ். திருப்பூர் மாவட்ட நேயர்களோட விருப்ப பாடல்களோடு இணையும் நேயர் வணக்கம்.
4: வணக்கம் மேடம்.
3: வணக்கம்.